സംപ്രാപ്തെ സന്നിഹിതേ കാലേ നഹി നഹി നഹി രക്ഷതി ദുഃഖം കരണേ നഹി നഹി രക്ഷ

സംപ്രാപ്തെ സന്നിഹിതേ കാലേ നഹി നഹി നഹി രക്ഷതി ദുഃഖം കരണേ നഹി നഹി രക്ഷ